സുറുക്കു അബ്ദുൽ അസീസ് ബൈ കമ്പാടി ഇയൽ പണ്ടത്തു മങ്ങില ഇണ്ടത്തു മങ്ങില ചിൽഡ്രോ ഈ ഒരു വിഷയത്തിലുള്ള അയൽഡോ അഭിപ്രായത്തെ കേൾക്കുക.

ബാരിങ്ങലോ മങ്ങില ഇണ്ടും പണ്ടും. ഇണ്ടത്തെ മങ്ങില നിങ്ങൾ നോക്കറാറ് അഴുത്തിങ്ങ പണ്ടത്തെ മങ്ങില കുന്തില്ലേ, ആ പണ്ടത്തെ മങ്ങിലത്തെ പറ്റി നാം ചെന്നിട്ട് ഫസ്റ്റ് പണ്ടത്തെ മങ്ങിലത്തിൽ കിടക്കറ ഒരു പെണ്ണ് ഒരു ഔത്തു ബെൽതായ ബർത്തുക്ക് അപ്പവും മകു ഒരു നമത്തോ കൈക്കാല നിൽക്കില്ല. പെണ്ണ് പന്നിൻ്റെ ഒരു ശൈത്ത് ബെൽതായിത്ത് ആണ് നോക്കൂറു ആണ് നോക്കൂറുണ്ട് അബ്ബറിട്ട് ഉമ്മ ചെല്ലിടത്തോ സന്ദർഭ അബ്ബ അവിടെ ഇവിടെ നോക്കിയിട്ട് ഇപ്പത്തെ പോലെ ബ്രോക്കറില്ല അവിടെ ഇവിടെ സംബന്ധത്തോ നിലല് ഈ പൊതു നോക്കിയിട്ട് അവിടെ ഒരു പക്ക പൊതു കിട്ടിയെങ്കിൽ അവിടെ പോയിട്ട് പലക്ക പറഞ്ഞിട്ട് സുരൂ പലക്ക എന്തോ ചെന്നെങ്കിൽ ഇല്ല ഏത് ഇല്ലത്തില് പണ്ട് ഞങ്ങളോ സമുദായത്തില് ഇല്ല കൈത്ത് അഞ്ചില്ല പാട്ടിലക്കാറ് കൂടക്കാറ് കൈസറ് ഇങ്ങനെ ചില ഇല്ലങ്ങൈത്ത് ഈ ഇല്ലത്തുൽക്ക ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അവൻ്റെ സ്റ്റേറ്റസിനെ മേലെ അവൻ്റെ അവൻ്റെ ഗൗരവത്തെ മേലെ ഈ ഇല്ല എന്ത് ഈ ഇല്ലത്തെ മേലെ മഹറിനെ ഫിക്സ് ആയത് ഈ മഹറ് ബിരിയാനും ആ പാട് ആ മാടൻ്റെ ജണ്ട് തറഫിലോ ഏതെന്ത് വലിയ ഇല്ലത്തങ്ങോ ആ മാട് ചെറിയ ഇല്ലത്തങ്ങു ബിരിയാണി ചെന്ത് ഇങ്ങനെ ജണ്ട് തറഫിലോ ഈ ഇങ്ങനെ ഫസ്റ്റ് ഇല്ല ഏത് ആയ ബർത്തുക്ക് ആ ഇല്ല നിങ്ങൾക്ക് കൂട്ടി ബണ്ടെങ്കിൽ പിന്നെ മഹറ വിചാര പലക്ക വരുവാറ് മഹറ വിചാര പലക്ക പറഞ്ഞാൽ പിന്നെ നാല് കുരിട്ട് വയ്ക്കും ഈ നാല് കുരി രണ്ട് പുതിയാമ്പിളിൻ്റെ അവിടേക്ക് പെണ്ട അങ്ങ് പോയിട്ട് അവിടെ പെണ്ടബ്ബ എല്ലാ ചെന്ന് പോകുമ്പത്തുക്കു പിണ്ട കാക്ക പിണ്ടബ്ബ ഉമ്മടാങ്ങല് പിന്നെ കുഞ്ഞബ ഹിരിയങ്ങ എല്ലാവരും പോയിട്ട് അവിടെ പെണ്ടബ്ബ ഉമ്മര ചെറുക്കടബ്ബ ഉമ്മരട്ടുക്കു ഇങ്ങനെ ഒരു പലക്ക തീർക്കു നാല് കുരി ചെല്ലാറ് ആ നാല് കുരി രണ്ട് പലക്ക പറഞ്ഞിട്ട് ഫിക്സ് ആയ ബർത്തുക്ക് പിന്നെ പെണ്ണ് നോക്കു പോണുണ്ട് അപ്പൊ പെണ്ണ് നോക്കോ പോണുണ്ട് ഇപ്പത്തെ പോലെ ഗൗജി കത്തലയിന്നിട്ട് പെണ്ണ് നോക്കു ഉമ്മ പെണ്ണോ അബ്ബ ഇല്ല ഉമ്മ പെണ്ണിങ്ങ ജണ്ടാൾ പോയിട്ട് നോക്കിയിട്ട് ആ പെണ്ണ് ആവു ചെന്നിട്ട് ബണ്ടങ്ങനത്തെ ഒരു സിസ്റ്റം എപ്പം പിറോ വന്നതില്ല ഈ പെണ്ണ് നോക്കിയിട്ടായാലും പിന്നെ മങ്ങിലത്തെ നാല് ഫിക്സ് ആവിടും നാളെ പണ്ട് മാത നോക്കിയിട്ട് നാസില്ലാത്ത നാല് നോക്കിയിട്ട് മാത നോക്കിയിട്ട് അണ്ട് നാല് ഫിക്സ് ആവും ആ നാല് ഫിക്സ് ആയാൽ പിന്നെ ഔത്തു മങ്ങിലാണ്ടേ കണക്ക് സുമാറ് എട്ട് നാല് പത്ത് നാല് മങ്ങിലങ്ങ നടക്കും ആ മങ്ങിലത്തു മുന്നലോ ഒരു എട്ട് നാല് മുന്നലോ പെണ്ണുക്ക് മഞ്ഞൾ പൂ ചന്ദന മഞ്ഞൾ പൂഞ്ഞിട്ട് പെണ്ണെ ഡെയിലി കുളിപ്പാട്ടിട്ട് തിരുമ്പിട്ടോ ചെല്ലോ ഒരു പദ്ധതി എന്ത് തിരുമ്പിട്ടോ ഇന്നാറ് ഈ തിരുമ്പ് കഴിഞ്ഞാൽ പിന്നെ പുതിയ പെണ്ണ് അവിടെ കട്ടിലിട്ടുണ്ട് എന്ത് ഒരു റൂമിടൊക്ക ആ കട്ടിൽ ജണ്ടി ബെതിര് കെട്ടിട്ട് കെട്ടിട്ടിട്ടെങ്കും കട്ടിലിട്ടുണ്ട് എന്ത് ഇത് മങ്ങിലത്തേക്ക് നാല് നാല് മൂന്നാലും നടക്കുന്ന കാര്യക്കാണ് ഈ കട്ടിലിട്ടുണ്ട് ജണ്ട് വാലച്ചക്കര വെച്ചിട്ട് ദൂർന്നിട്ട് ആ കട്ടിലിടുവാർ ഇനി ഇനി പുതിയ ആമ്പിള പുതിയ പെണ്ണ് ഉറങ്ങുടങ്ങുന്ന സ്ഥല പക്ക അത് ഒരു പവിത്രമായ സ്ഥലം നല്ലൊരു ജീവനത്തിക്ക് കാലവീക്കറോ ഒരു പക്കാച്ചലോ ഒരു ആ ഒരു ഭാവന അവിടെ പറകായിട്ട് രണ്ട് വാലച്ചക്കര വെച്ചിട്ട് അവിടെ ദൂവർക്കുക ഈ ദൂവർന്നാൽ പിന്നെ അവിടെ കട്ടിലിട്ടിട്ട് ആ കട്ടിലിൽ ചമച്ചിട്ട് വയ്ക്കറാണ് പിന്നെ പണ്ടത് നമുക്ക് എന്തോ ചെയ്യുന്നെങ്കിൽ മൂലഞ്ചി ഈ മൂലഞ്ചിൻ്റെ നാൾ രണ്ട് പെണ്ണിൻ്റെ എല്ലാ കൂട്ടക്കാരും വെച്ചിട്ട് ആ കൂട്ടക്കാരെല്ലാവരും ചേരിട്ട് പെണ്ണുക്ക് മൂലഞ്ചി വെച്ചിട്ട് പെണ്ണിൻ്റെ ബായിക്ക് മധുര ഇട്ടിട്ട് കൈ നിറോച്ച് മൂലഞ്ചി വെച്ചിട്ട് കൈ കൊട്ടിട്ട് ഭാര്യ കുസാലിൽ പാടുവാർ ആ പാട്ടിന് എത്ര ചന്തയെന്ത് പ്രതി ഒരു പെണ്ണുങ്ങളെ ബായിലും പാട്ടെന്ത് ആ പാട്ടോട് കൂടെ ആ പെണ്ണുക്ക് കൈക്ക് മൂലഞ്ചി വെച്ചിട്ട് അവളെ ജീവന രംഗ് രംഗാവട്ട് ചെന്ത് അണ്ട് ആശീർവാദാക്കിയെന്ന് അതിൽ പിന്നെ മങ്ങിലത്തെ പിറ്റാണ്ട് മങ്ങില ആ മങ്ങിലത്തണ്ട് സുബൈക്ക് അവളെ സുബൈസ്കരിച്ചിട്ട് പിന്നെ ഒരു പത്ത് കണ്ടിക്ക് നിക്കാണ്ടെങ്കിൽ സുബൈസ്കരിച്ച ഭർത്തക്ക് ആ പെണ്ണിൻ്റെ കുട്ടിയും പോയിട്ട് ഒരു റൂം കുലിപ്പാട്ടിട്ട് കായും തന്നി വീത്തിട്ട് കുലിപ്പാട്ടിട്ട് അവളെ ബെൽത്ത് ചമയത്തിൽ അവളെ ദീപാട്ടി അവിടെ വരയ്ക്കെങ്കിൽ പിന്നെ ഈ പെണ്ണിൻ്റെ അബ്ബ നിക്കാത്ത് പോമത്തുക്കു അബ്ബ വന്നിട്ട് മുലി
கேட்குறோன்ட்டு ஒய் மூலு பாட்டுறோன்னு சொல்லார். நிக்கு இன்னும் தோண்டு மூண்டே நிக்காக போண்டே இது சம்மதமான்ட்டு கேட்குறத ஒரு வியவஸ்தை. இது கேட்டுட்டாரு பின்ன இதுக்கு மூலியல் பின்ன புதியாம்பிளவுத்து போகும்போ அது குறை மூத்துல பத்தட்டி கிணிக்கும் போண்டோன்ட்டு. இ கிணிக்கும் போண்டோன்னு சொன்னீங்க கையில் கொரிய சில்லருங்க பிடிச்சிட்டு அதில் துண்டை கெட்டில் கெட்டிட்டு கொம் போயிட்டு புதியாம்பிள்ள ஊத்துக்கு போனது. அங்கே புதியாம்பிள்ளை அதே போல் புதியாம்பிள்ள ஊத்தும் கூட மூலஞ்சி நடக்கிறது. புதியாம்பிள்ள ஊத்து மூலஞ்சி நடக்கிறது முதல் தண்டு அத்தனைமே கோல்ச்சோறு சொன்னார். என்னங்க அண்டு நெய்ச்சோறு ஆக்கல காலி பொட்டுச்சோறும் கோல்டை கறி அதுக்காயிட்டு கோல்ச்சோறுன்னு சொல்ற பேரும் கூட அதுக்கு எந்த. அங்கே ஆ கோல்ச்சோறு நாளோட பித்தியாண்டு புதியாம்பிள்ள மங்கிலத்துக்கு ரெடியாவிடா புதியபெண்ட அப்புறம் ஒட்டுக்கு குறைய பாட்டுக்காரும் எல்லாம் சேரிட்டு புதியாம்பிள்ளவுத்துக்கு காயினுக்கு வந்தார். ஆ காயினுக்கு வந்தப்ப புதியாம்பிள்ளவுத்து ஆ புதியாம்பிள்ள தீபாடிட்டு அவனுக்கு மூத்துப்பல் எடுக்கிறோன்ட்டு. இ மூத்துப்பல்கள் சந்தர்ப்பத்து ஜண்டு பாட்டிலும் அப்புறத்தையும் இப்பறத்தையும் ஜண்டு பாட்டிலும் பாட்டு சுருவாயிட்டு காம்படிஷனில் பாட்டாவிடும். பண்டு பண்டு பஞ்சாக்கா ரங்கா பாரி பாட்டுக்கார். அதே கலை சீனக்கோல் இஸ்மாலியாக்கா இங்கெல்லாம் வெலை வெலையோ சீனக்கோல் ஊத்துறங்கும் பஞ்சாக்கா சில பாட்டு பாட்டுறங்கும் இன்னார். ஜண்டு மோத்தலும் பாட்டு காம்படிஷன் பாட்டு ஜண்டு மோத்தலும் ஜுகல் பந்தி நடக்கிற. இப்போ நாங்கள் ஜுகல் பந்தி சொல்லலாம். அங்கே அந்த ஜுகல் பந்தி பாட்டு அவட காம்படிஷன் நடக்கிறது. நடக்கும் தாமத்துக்கு இ புதியாம்பிள்ள தாடி எடுத்துட்டு எல்லாம் ஆவிடு. அதில் பின்ன புதியாம்பிள்ள நிக்காகத்துக்கு பண்ண ஈ நிக்காகத்துக்கு வந்து ஜெயிக்கும்போத்துக்கு ஆ மகர் பாடவருக்க அவலோக்கனாவிடும். அங்கே மகர்ல இட்டு சிலே காசி பங்கார் ரவிச்சாரம் இருந்துட்டுல காலி மகர் ரவிச்சாரம் மாத்திர ஈ மகர் ரவிச்சார எழுதிட்டு அவட நிக்காவிடும். நிக்கா எழு பின்ன புதிபெண்ட அவுத்துக்கு ஆ புதிபெண்டப்பா அவுத்து போண்டு வாபாசு போம்போ ஆ போய பர்த்துக்கு அவட சுருவாவிடும் பெண்டு மூத்தபல் எடுக்கோ. ஆ போயிட்டு எத்தே பர்த்துக்கு எல்லாரும் பெண்ணிங்க சேரிட்டு பாடையும் கை கொட்டிட்டு கையில் ஒரு பிளேடு மிஷின் பிடிச்சிட்டு பால் பிடிச்சிட்டு ஒருத்தி கேண்டில் பிடிச்சிட்டு நின்றுட்டு ஆ கேண்டில் பெல்கல்லு ஆ மூத்துல இன்னும் சின்ன மூத்துல எல்லா மூத்துபலட என்ன இப்பத்த பல பியூட்டி பார்லர் போன பெண் மக்கள்லாம் ஃபேஷியல் ஆக்கிற பெண் மக்கள்லாம் அவுத்தேதிச்ச பெண் மக்கான்ட்ட பார்த்து அதில் ஆ முடி எந்திர இங்கிற அதில் எல்லாம் கிளீன் ஆக்கிறங்கத்தோ ஆ ஒரு சந்தர்ப்பம். அப்பா இ பெண்ணிகள்லாம் கை கொட்டிட்டு பாடுவார். ஆ பாடிட்டு தீனவரத்துக்கு அதே போல சமக்குவார். ஆ பெண்ட மூத்துக்கு இன்னாரும் நோக்கோ தீரா சொல்ல விசாரத்துக்கு அப்பா மூத்துக்கு துணி வச்சுட்டு ஆ சமக்கிறாரு. பின்ன பெண்ணுக்கு பூ இட்டுட்டு சமைச்சிட்டு அது ஒரு பரதை இட்டுட்டு தீபாட்டியங்கு புதியாம்புல பேண்டும் தாலியமும் சீனக்கோளும் புதியாம்புல அவட பரத்தாயிட்டு பண்டா. ஆ புதியாம்புல பரமத்துக்கு ஈ புதிய பெண்ட அவுத்துறங்க மரகாபச்சந்தோன்ட்டு அவன் எதிரொக்குக்கு போண்டார். ஆ எதிரொக்கு போயிட்டு ஆ புதியாம்புல உல்க வந்துட்டு தச்சப்பா உல்ப கொடுக்குறோன்ட்டு நாங்க இப்ப வெல்கம் ட்ரிங்க்ஸ் செல்ல ஆ உல்ப கொடுக்குறேன். ஆ உல்ப கொடுத்துட்டு தின்றுட்டு ஆயபரத்துக்கு புதியாம்புலுக்கு தக்குபீரு கூட்டுறாரு. தக்குபீரு கூட்டுட்டு ஆ தீர்றதுல உல்கா புதியாம்புல போயிட்டு புதிய பெண்ணுக்கு பந்திட்டு வந்துட்டு பருத்து தைக்கிறேன். இங்கன பருத்து தைச்சிட்டு பின்ன பாண்டே ஒருக்கா ஊணுகை எல்லாம் உண்டுட்டு ஆயில் பின்ன பாண்டே ஒருக்கா புதியாம்புல உல்க வைக்கிறார். அதுக்கு கட்டில் தாளான்னு சொல்லார். இங்க நான் கட்டில் தாள தின்னுட்டு பருத்து வந்தோல் பின்ன புதியாம்புல புதியாம்புல அவுத்து போனா புதிய பெண் புதியாம்புலட்டு வந்த பெண்ணிங்க பெண்ணிங்க பண்ணார். ஆ பெண்ணிங்களே பெண்ணிங்க எதிர்க்கும் உண்டு. ஆ எதிர்த்துட்டு பெண்ணிகள் உழுக்கக்கும் போயிட்டு சமைச்ச புதிய பெண்டை எல்லா காரியக்கிரமா தீர்ந்தால் பின்ன புதிய பெண்டை பெண்டை அவுத்து குட்டியம் பண்ண புதியாம்பிள்ள அவுத்து குட்டியம் புதிய புதியாம்பிள்ள அவுத்து குட்டியம் போய் புதிய பெண்டை வாபாசுக்கு வந்துட்டு பித்தாண்டு அண்டே பெண்ணு பண்டு வந்தால் பின்ன பித்தாண்டு புதியாம்புல அதில் நடுல பெல்லியாச ஆகேன்ட்டு புதியாம்புல புதிய பெண்ட அவுத்துக்கு போனஞ்சிர தாளத்துக்கு போனில்ல தாளா செல்றார். நம்மளுக்கு போனஞ்சிர தாளான்ட்டு ஆ போனஞ்சிர தாளத்துக்கு போயண்டு புதியாம்புல புதிய பெண்ணுக்கு இந்த எங்கும் பல வைக்கிறோம் வியவஸ்தைக்கு காசு கொடுத்து பண்டா பித்தியாண்டு இடி அவுத்துலு ஆ ஜானமாக வந்துட்டு ஆ புதிய பெண்ணு பல வச்சுட்டு எல்லா பெண்ணுங்கும் பல பை பாட்டிட்டு
പിന്നെ വന്ന പെണ്ണിങ്ങ ആ പുതപെണ്ണിന്റെ കുട്ടിയിട്ട് പോണങ്ങനത്തെ വ്യവസ്ഥ. ഇങ്ങനെ ഈ പുതപെണ്ണ് അവിടെ പോയെങ്കിൽ അതിൽ പിന്നെ മാമിച്ചമ്മന കാക്കച്ചമ്മന ചെന്ന് നടക്കരുത്. ഇങ്ങനെ പിന്നെ സംസാരത്ത് ഇന്നൽ പോണാറ്. ഇത് പണ്ടത്തോ ഒരു മങ്ങിത്തോ വ്യവസ്ഥ. ഇണ്ട് അതേ നങ്ങ കേൾക്കുമ്പോ ഇണ്ട് എൻഗേജ്മെന്റ് കുരിര ബദല് പുതിയ ഡൗത്തിറങ്ങ പുതിയ സമയത്ത് പുതിയ പെണ്ണ ഔത്തുകു പുതിയ പെണ്ണ നോക്ക പോണ്ടോ പുതിയ പെണ്ഡ് ഫസ്റ്റ് മങ്ങിയില ഫിക്സ്ഡ് ബ്രോക്കർ ഫോട്ടോ കൊണ്ടുമണ്ട ആ ഫോട്ടോ തോ നോക്കിയിട്ട് സെലക്ഷൻ ആയ വരത്തുക കാശി ബംഗാറ് ഫിക്സ് ആവിടു കാറ് 100 പൗണു ഇങ്ങനെ ആ കാശിയുടെ മേലെ മഹറുടെ വിചാരമേ ഇല്ല. കാശി ബംഗാറ് ആവിടു. ഈ കാശി ബംഗാറ് ഫിക്സ് ആയാൽ പിന്നെ പെണ്ണ് നോക്ക പോണുണ്ട്. ഒരു ബസ് ആള് പെണ്ണ് നോക്ക പോണ്ടാർ. ആ ഒരു ബസ് ആള് പെണ്ണ് നോക്ക പോയിട്ട് അവിടെ തിന്നിട്ട് ആ പെണ്ണുക്ക് ബംഗാറ് ഇട്ടിട്ട് ഫസ്റ്റ് ഒരു മൊബൈൽ കൊടുക്കറാറ്. ചെറുക്ക ഫോറിനിൽ നിന്നെങ്കിൽ ഒരു മൊബൈൽ കൊടുക്കറാറ്. ചെറുക്കറിട്ട് പലക്ക വരെയാകും. ഈ ഉച്ച ആയാൽ പിന്നെ ചെറുക്കും പെണ്ണും സമ്പർക്കത്തിൽ ഇക്കറാറ്. പലക്കത്തിൽ സമ്പർക്കത്തിൽ ഇക്കറാറ്. അങ്ങനെ മൂന്നല് മങ്ങിലത്തെ നാളാവിടും. ആ മങ്ങിലത്തെ നാല് രണ്ട് മൂലഞ്ചി രണ്ട് മുന്നൽത്തണ്ട് ആ മഞ്ഞൽ പൂയല് അഥവാ യാവൊരു വിചാരയില് ഡയറക്റ്റ് മൂലഞ്ചിര നാലുക പോണു. ആ മൂലഞ്ചിര നാല് രണ്ട് അസരക് മൂലഞ്ചി അഥവാ ഉച്ചക്ക് ഇന്നെങ്കിൽ ആ ഉച്ചക്ക് ഇറാട്ട് മുന്നൽ സുബൈക്ക് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നല്ല വണ്ണ വണ്ണത്തോ കൈക്ക് മൂലഞ്ചി വെച്ചിട്ട് ഫേഷ്യൽ ആക്കിയിട്ട് നല്ല ഹെയർ സ്റ്റൈൽ ആക്കിയിട്ട് പുതിയ പെണ്ണ് ഔത്തു പണ്ടാണ്. ഔത്ത് വന്നിട്ടാമത്തേക്ക് എല്ലാ പെണ്ണിങ്ങ ദാവത്തേക്ക് വിളിച്ചങ്ങ മണ്ണാറ് കാലി വരെ ഇങ്ങനെ ഒരു സ്മൈൽ കൊടുത്തിട്ട് പെണ്ണ് നിൽക്കാറ്. അങ്ങനെ വന്ന് ചോ ബേനുമായത്ത് ഭക്ഷണം തിന്നിട്ട് മനുഷ്യന്മാരെ പോണ്ട നിക്കാഹ അത് നങ്ങ ഫിക്സ് ആക്കട. ഏതെങ്കിലും ഒരു ഹാൾ ആ ഹാളില് നിക്കാവിടു. നിക്കായ ബർത്തക്ക് എതിരിൽ തെച്ചങ്ങ ചാലില് ദീപാട്ടാറ് വന്ന പോലമേ ക്യൂല് ദീപാട്ടാറ് 1x1 ദയിക്കൊണ്ടു ദയിക്കറാറ്. ആ തെച്ച ബർത്തക്ക് എല്ലാവരും ഈ മൂലഞ്ചി വെച്ചിട്ട് ഇങ്ങനെ സ്മൈലാക്കറാള്. അതിൽ നിന്ന് മങ്ങില മങ്ങിലത്തെ നാളെ ഞങ്ങ ഹാളില് വന്ന് സേരറാം. ആ മങ്ങിലത്തണ്ട് ഞങ്ങൾ ഹാളില് ഞങ്ങൾ ചാലില് ഞങ്ങളെ ദീപാട്ടാറ് ബന്ധങ്ങളെ ചാലില് ദീപാട്ടാറ്. ഓരോരുത്തരെ ഉണ്ണവ് കടത്തുറാറ്. അവിടെ നിക്കാവിടും നിക്കായ ഭർത്ത് ഉണ്ണവ് കടത്തുറാറ്. ആ ഉണ്ണവ് കടത്തുമ്പത്തേക്കും ഞങ്ങൾ ആ പ്രഥമത്തിലെ ഉണ്ണട ഉണ്ണിട്ട് സീതാ അഞ്ഞ ഐസ്ക്രീം എടുത്തോണ്ട് സീതാ പോണ്ട. ഇവിടെ പുതിയാമ്പലിക്ക് കൈ കൊടുക്കുക അത് ഒരു ആശീർവാദ കച്ചിൽ ആ ഒരു മനോഭാവ ഇണ്ടത്തിനത്തെ നാളില് ഇല്ലാണ്ടായിരുന്നു. മാത്രല്ല അങ്ങനെ ഇണ്ടത്തോ മങ്ങില നടക്കരു. പിറ്റാണ്ട് അണ്ടേ പുതിയാമ്പിലെ പുതിയ പെണ്ണിന്റെ ഹാളിലെ ഉടമയെ സീത അകത്തു കുട്ടിയും പോണം. എട്ട് നാല് കാക്കുകയില്ല വെള്ളിയാഴ്ച കാക്കുകയില്ല. അത് തിന്ത് പുതിയാമ്പിളിന്റെ അവിടേക്ക് ആ പുതിയ പെണ്ണിന്റെ വിൽക്കോക്ക് ഊടുറോ രണ്ട് ബസ് ആല് പാടി അവിടെ പോണ്ടാറ് പുതിയ പെണ്ണോ. അങ്ങനെ പോക്ക് പറക്ക് ആയിട്ടായാൽ പിന്നെ അതിൽ പിന്നെ അങ്ങ് ഹണിമൂന് പോണ്ടോ വ്യവസ്ഥ. ഇത് ഇപ്പത്തോ ഇത് ഞങ്ങൾ ഊണ്ത്തി നോക്കും. മുന്നലു മങ്ങിലത്തെ അവിടെ പൂണാറാളെ താലത്തിൽ ടച്ചിട്ട് ഒരേ താലത്ത് ഒരേ ഉമ്മ മക്കളെ പോലെ ഞങ്ങൾ കൈയിട്ടിട്ട് ഒരേ ഇത് തിന്നുണ്ടിന്ന് കാലക്രമേണ ബദലായിട്ട് നാലാളുക്ക് ഒരു താല വന്ന് ദച്ചിട്ട് സൂപ്പറായിട്ടിട്ട് തിന്നുന്ന വ്യവസ്ഥ എന്ത് അത് തിന്ത് അത് പോയി പിന്നെ ഞങ്ങൾക്ക് മജിലിസായിട്ട് രണ്ടാളുക്ക് ഒരു പ്ലേറ്റ് രണ്ട് പ്ലേറ്റ് അപ്പുറത്തെ ഇപ്പുറത്തെ വേറെ വേറെ ആയിത്. ഞങ്ങൾ വേറെ വേറെ ഒരു പ്ലേറ്റ് അവണുക്ക് ഒരു പ്ലേറ്റ് ഞങ്ങൾക്ക് അങ്ങനെ പ്ലേറ്റ് വെച്ചിട്ട് ഉണ്ണൊന്നുണ്ടാക്കി. അതിൽ പിന്നെ ടേബിൾ വന്ന് ടേബിളിൻ്റെ മേലെ ഞങ്ങൾ പ്ലേറ്റിൽ ഉണ്ണോസുറാക്കി ഒരേ സാനില് ജന്മൂന്ന് നമ്മത്തെ കറി വെച്ചിട്ട് അതിൽ ഞങ്ങൾ തിന്നോസുറാക്കി ഞങ്ങളെ മേ സെപ്പറേറ്റ് ഓതിയാക്കിയുണ്ട്. ആ ഓതിൽ പിന്നെ ഞങ്ങൾക്ക് വന്ന് ബഫെ. ആ ബഫേല് ഓടിത്തോളം ചെന്നെങ്കിൽ ഞങ്ങൾ പേപ്പർ പിടിച്ചിട്ട് ബേങ്ങിട്ട് തിന്നണ പോലെ കൗണ്ടറിൽ പോയിട്ട് തിന്നലങ്ങനത്തെ വ്യവസ്ഥ ഞങ്ങളെ ഈൻ്റെ അത്തനത്തെ സമാനിൽ വന്ന്. ഇത് പണ്ട് ഊണും ഇണ്ടത്തെ തീനും. പണ്ട് ഞങ്ങ ചീനക്കോലു ബാൻഡ് ഇട്ടുണ്ടിന്ന താലിം ഇട്ടിന്ന അത് ഇസ്രാഫുണ്ടോ ഒരു ഭാവന ഞങ്ങൾക്ക് വന്ന്. ആ ഇണ്ട് അണ്ട് 3000 രൂപ കൊടുക്കുന്ന ബാൻഡ് ഇണ്ട് ഞങ്ങൾ 3000 രൂപ കൊടുക്കുന്ന ബാൻഡ് ഞങ്ങൾ 3 lakh rupees ചോറ് കുച്ച് ചിലവാക്കറ തിന്നിട്ട് അതേ ഇന്ന് ഒന്ന് എന്തോ എന്നെങ്കിൽ കാശി ബംഗാറ് എങ്ങനെ വന്ന് ചെല്ലതിൽ ഞങ്ങളെ മങ്ങിലത്തിൽ കാശി ബംഗാർ എങ്ങനെ വന്ന് ചെല്ലതിൽ എന്നാണ് ഒരു ചെറിയ വിവരം. പണ്ട് ഞങ്ങളെ മങ്ങിൽ ആവിടുണ്ടെങ്കിൽ ഒരു പാവത്തോണക്ക് മങ്ങിൽ ആവിടുണ്ടെങ്കിൽ അവനക്ക് എന്ത് ചെലവ് ചെയ്യുന്നിട്ടില്ല ഏത് കടമായി എന്നിട്ടില്ല.
எந்தீங்க அவட பட்டங்க வைக்கிறோண்டித்து கவர் வச்சுட்டு ஆ கவரில் நாங்கள் மங்கிலத்துக்கு போயேங்க எந்தெங்கும் சம்பாவனைங்க வச்சு வந்தான் ஈ சம்பாவனோட எல்லாம் ஒட்டாக்கிங்க அவனோட மங்கிலத்தை எல்லா செலவும் தீனோ இது அடுத்தங்க இண்டு நாங்களை ஃபேஷனை இடத்துல பின்ன நாங்கள் எந்தாக்கியா குறை நாள் போயிரு பின்ன ஆ கவரு கைதாக்கியா ஆ கவரு கைதாக்கிட்டு நாங்கள் குக்கரா பால்ட குக்கரா இடமா கொடுக்குறோம் ஒரு பெட்டி கொடுக்க சொல்லாக்கிய இது ஆங்கில சம்ஸ்கிருத்தில போல நாங்கள் ஒரு பெட்டி கொடுக்க சொல்லாக்கிய இது இதுவும் போய்த்து இது போயிருந்தேன் நாங்கள் பாரு பம்மம்மாராயா நாங்கள் ஒரு புத்திமந்தாராயா நமக்கு ஏது காசும் வேண்டாம் எந்தும் வேண்டாம் சோறுன்ட்டு நீங்கள் போகிறோம் நீங்கள் ஆசீர்வாதம் வேண்டாம் சென்று நாங்கள் பிரயத்னம் ஆக்கிய இப்போ நாங்கள் எந்தும் வேண்டாம் சோறுன்னு போண்டோம் மங்கிலா சென்னைங்க சோறு மங்கிலத்து போயோட ஆரை கண்டாரு சென்னைங்க எந்தும் கேட்கல நீங்கள் எவ்வளோ கிட்டியூரோ ஆறு எந்திரும் மங்கிலத்து போயோட எங்கன்னு சோறு தாவத்து பாரி ஃபஸ்ட் கிளாஸ் நாலு பங்கிடோ கோழி காய்ச்சது ஜண்டு பங்கிடோ மட்டன் கறி நல்ல பிரியாணி இட்லி ஆப்பா அது சின்ன பிரயோஜனம் இல்லை ஈ நமந்தோ ஆ வர்ணனை பெண்ட வர்ணனை இல்லை பிரிசப்பாடு விசாரம் இல்லை ஒருமைப்பாடு சேரகு இல்லை ஏது இல்லைன்ட்டு காலி ஊனுகாயிட்டு மங்கிலத்து போன்ற விவஸ்தை இண்டத்த விவஸ்தாயிரு இத்தனை செந்து ஈ மங்கிலத்தை பக்க நிகழ முதல்ல ஈ ஒரு விசாரத்தை வச்சுரு ஈ விசாரத்தில் எந்திரும் நாங்கள் எடுக்கா எந்திரும் நாங்கள் புடா செல்டத்தில் நீங்கள் தீர்மானாக்கோரும் மூணாவத்த மங்கிலத்துக்கு நீங்கள் தயாராகும்

0: സ്വാദ്യപ്പൊലിമേ അബ്ദുൽ ഹാജി ഇയൽ പണ്ടത്തു മങ്ങില ഇണ്ടത്തു മങ്ങില ചിലറോ ഈ ഒരു വിഷയത്തിലുള്ള ഇയളുടെ അഭിപ്രായത്തും കേൾക്കുക.
1: പണ്ടത്തെ മങ്ങില ഇപ്പത്തെ മങ്ങില എല്ലാ വിഷയത്തോ ഞങ്ങളുടെ ബാരി കലാരംഗത്തോ അധ്യക്ഷായിട്ടുള്ള അസീസ് ബൈക്കമ്പാടി എല്ലാം ചെന്ന് ആയെങ്കിൽ ഞങ്ങളുടെ പേരിട്ട് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങളോട്ട് ചെന്നിട്ട് ആ തീർക്ക അസീസ് ബൈക്കമ്പാടി ചെന്ന് ബാരി ചെലിന്റെ പേര് ഇത് പണ്ടേ ഞങ്ങൾ ബാരി ചെന്നിട്ട് പേച്ചോണ്ടിരുന്ന നിങ്ങൾ സ്വാതന്ത്ര്യ പൂർവ്വത്തെ ഏത് റിക്കാർഡ് എടുത്ത് നോക്കി ഞങ്ങൾ കൊണ്ടല്ലേ അതിൽ നിങ്ങൾ റിക്കാർഡ് കാണാം. മാപ്പില്ല ജാത്തിയ ബഡ്ഗബ്ബാരി മക ഉച്ചബാരി മാപ്പില്ല ജാത്തിയ അജബ്ബാരി മക മുസബ്ബാരി അണ്ട് ബാരി ചെല്ലാത്ത ഒരു സമൃതി പേര് ഞങ്ങൾ ഹിരിയ പെച്ചുകൊണ്ടിരുന്ന വളരെ സന്തോഷമായി. സ്വാതന്ത്ര്യം വന്ന പിന്നെ ആ പേര് പോയി ബാരി ചെല്ലെ പെച്ച് ആരും പെച്ചില്ല. ഇപ്പ ഞങ്ങളെ കുറെ ആൾമാറി അങ്ക് ഞങ്ങളുടെ ഈ മുന്നൂറ് സംസ്കൃതി കൊമ്പറിനു അതിൽ അസീസ് വയ്ക്കാൻ പാടി മൊഞ്ചൂനിലുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഞങ്ങൾക്ക് ബാരി ചെല്ലാനായിട്ട് ഒരു പേരോ ഞങ്ങളെ കൂട്ടണോ അതെല്ലാം കാണേഷ്മാര് വന്നെങ്കിൽ നിങ്ങളെ ഭാഷ ഏത് കേട്ടെങ്കിൽ നിങ്ങൾ ബാരി ചെല്ലിട്ട് കണ്ട എന്തുപാട്ടുണ്ടു നിങ്ങളോട്ട് നാണി കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഒരു ആച്ചാൻ ഞങ്ങളെ വന്ന് തിണ്ട് ചന്ദ്രഗിരി പൊലടി പിടിച്ചിട്ട് സൂറാൾ അരമണത്തോളം മുന്നൂറ് തുളുനാട് തുളുനാടില് മുസ്ലിമായ കൂട്ടക്കാർ യാറമായിട്ട് അലിയ സന്താനം കെട്ടിട്ടാണ്. അലിയ സന്താന കെട്ടില് പ്രാമുഖ്യ തമ്മല കാക്ക രണ്ടാമത്തെ ബരി മൂന്നാമത്തെ ബരി ഇത് ഞങ്ങൾ വന്ന പിന്നെ പിടിച്ചോണ്ട ഏത് പണ്ടത്തെ ഏതേ ഒരു മങ്ങിയിൽ ഏതെടുത്ത് നോക്കൊരു കാക്കയില്ലാണ്ട് ഒരു കെട്ടുപാടില്ല. പെണ്ണുക തന്നി കഴിഞ്ഞ തന്നിപ്പിച്ച് കാക്ക വേണു വെല്ലങ്കരി പിടിക്കലും കാക്ക വേണു കേലു കേക്കലും കാക്ക വേണു കാക്കയില്ലാണ്ട് ഒരു കെട്ടുപാടും എന്നിട്ടില്ല. മുന്നോർ കാക്ക മാ ചെന്നില്ലാണ്ട് കാക്ക അർഷത്തിൻ്റെ കാക്കയുടെ കുട്ടിയം പോർക്ക് പത്താൽ പോയിട്ട് കാൽ പിടിച്ചിട്ട് കുട്ടിയം വന്ന പരിസ്ഥിതി ഇത് ഞങ്ങൾ അന്ന് കാണാത്തോ ആ തുള്ളൂർ ആചരണ ഞങ്ങൾ ഇവിടെ ക്രമേണ ഞങ്ങൾ കുട്ട രണ്ടാമത്തത് ബതി ഭാര്യ ജോറിൻ തപ്പ അത് ഇപ്പം എന്താ ചെന്നെങ്കിൽ ഞങ്ങൾ അത് കെട്ടി പിടിച്ചോണ്ട് ഞങ്ങൾ അതുപോലെ ഞങ്ങൾ റെഡിയില്ല ഞങ്ങൾ പൊങ്കാല വേണേ അണ്ട് ചെറിയ വിഷയത്തിൽ ഒരു മെന്ന് മങ്ങിൽ അവിടെങ്കിൽ കൊപ്പലിക്കാത്ത് കാല് കുണിപ്പിക്കാളുടെ തിറപ്പലി നൂലറഞ്ഞാണ് ഒറ്റ ഒരുക്കൽ ജോടുക്കു ഇങ്ങനത്തെ ഒരു ചിരിയ ഒരു പൊങ്കാലിട്ടിട്ട് ഒരു അബ്ബോർ പെണ്ണിന്റെ ബാൽപാട്ടി ഉണ്ട് ആവശ്യമില്ല എത്ര പാവത്തിൽ അദ്ദേഹം പിടിച്ചോളും. അത് എവിടെ തുളുനാട് കല്യാണ നിങ്ങൾ ബട്ക്കൽ സൈഡിൽ പോയെങ്കിൽ ഇതില്ല ഇത് ഞങ്ങൾ ഹിരിയങ്ങനെ ആചരണം കൊണ്ടുവന്നത് അത് ഞങ്ങൾ ഇണ്ടു ഞങ്ങൾ വിടില്ല അത് നിങ്ങൾ വിടണം. രണ്ടാമത്തത് ബരി മുന്നേ ബരിയും ഇല്ല ഇല്ല ചെന്നെങ്കിൽ ഒരു മങ്ങിലാവുമ്പോത്തു ഇല്ലത്തെ എത്ര കായനാകാണ്ട് പോയതുണ്ട് ഇല്ലത്ത് ഇല്ലത്തെ ബേസിലുണ്ടാൽ സാധാരണ ഒരു കായണത്തിച്ചെങ്കിൽ ഒരു ഗണ്ട രണ്ട് ഗണ്ട ഇല്ലത്തിക്കോസ്കര പേശുണ്ടിരുന്നാറ് അതും ഞങ്ങൾ വിട്ടാ ഞങ്ങൾ പിടിച്ചോണ്ട് പോകുന്ന മിടുക്കിൽ മാത്രം ഈ ബതി ഈ ബതിൽ ഞങ്ങൾ വിടണം. ഇസ്ലാമത്തിൽ എന്തുകൊണ്ട് ചെന്നെങ്കിൽ ഞങ്ങൾ പെണ്ണ് മഹാറ കൊടുത്തിട്ട് ഞങ്ങൾ മങ്ങിലാക്കണം. പെണ്ണ് പാൽപാട്ട് കാസ് കേക്കട ഉണ്ടല്ലേ അത് ഇസ്ലാമീകരണമല്ല അത് അമിസ്ലാമീകരണ ആണെങ്കിൽ മഹാറ് കൊടുക്കുക കാസില്ലെങ്കിൽ അവന് കലക്ഷൻ ആക്കുക അത് ഞങ്ങൾ കൊടുക്കാം അത് പെണ്ണ് കൊടുക്കും എന്റെ അതേ ഒന്നല്ലേ ഞങ്ങൾ അസീസ് ഉണ്ടല്ലേ അയല് മുന്നോരേതേ പോലെ എല്ലാവർക്കും വിഷയം ഒരു എല്ലാവർക്കാണ് സ്പെഷ്യൽ അയലത്തു അയല മോളുകു ഉറപ്പാകുമ്പോത്തു ഉണ്ടല്ലേ നിങ്ങൾ പോയി നോക്കുക ഞങ്ങൾ ഇന്നല്ലേ എല്ലാം പണ്ടത്തെ എത്ര നമ്മൾ തപ്പയത്ത് എല്ലാ അപ്പോയതാക്കുമായിട്ട് ആ അപ്പത്തെ കണ്ടിട്ട് അവിടെ മനുഷ്യന്മാർക്ക് ജന്തുരോ എന്നിട്ട് തങ്ങനത്തത് അയാൽ പണ്ടത്തെ ഇതേയല്ല അങ്ങനെ ഞങ്ങൾ അതിനെ പിടിച്ചോണ്ടാ ഇപ്പൊ എന്താ ഐഡിയ എന്നെങ്കിൽ ഞങ്ങൾ അതിൽ വിടണം. മുന്നോലൊരു മങ്ങിലവിടെ ചെന്നെങ്കിൽ അത് ധാർമ്മികം സാമസ്കൃത്തെ ഒരു മിലന ചെല്ലോട്ട് പരിസ്ഥിതി ഭാര്യ ചന്ദൻ തപ്പത്തെ മങ്ങില ഒരു മങ്ങിലാകുമ്പോത്തു അവന് വിളിച്ച മയാകല്ല റായത്തെ ബില്ല് പോണു റായത്തെ ബില്ലിന്നില്ലെങ്കിൽ മങ്ങിലത്തെ വണ്ടിയില്ല പണ്ട് ഔത്തിലോട് മങ്ങി വിളിച്ചെങ്കിൽ ആവില്ല ഓർത്ത ചെന്ന ഓടോ ഇങ്ങനെ അസീ ബൈക്കമ്പോഴ അസീസിന് മുകളിൽ മങ്ങിയുടെ പോലോ പറഞ്ഞു പോലാണ് അങ്ങനത്തെ ആയിട്ടൊരു ചന്തത്തിണ്ട്. ആ മങ്ങിലത്തെ വന്ന കഴിഞ്ഞാൽ ആ ബെത്തൽ പട്ടയും കൊടുക്കൊരു ചന്ത ബീഡി വെത്ത ബീഡി കൊടുക്കുന്ന ചന്ത അതായ പിന്നെ ഉണ്ടല്ലേ എത്ര ഒരു ബഹുമാനം എത്ര ചന്തത്തിലുണ്ട് ഒരു മങ്ങിലായിരുന്നെങ്കിൽ രണ്ട് നാല് മൂന്നാല് പിടിച്ചോണ്ടിട്ട് അത്ര ഒരു സമയത്ത് ചാവുക ഒരു പുതിയ അമ്പലം കൊണ്ടു ചന്ത ആ പാട്ടുണ്ടല്ലേ അതു ഞങ്ങളെ ബൈക്ക് പാട്ടിൽ ഞങ്ങൾ ബൈക്ക് പാട്ടിൽ വന്ന ഏറായത്തിൽ പോയെങ്കിൽ ഉണ്ടല്ലേ ബൈക്ക് പാട്ടിലെ പാട്ട് ഞങ്ങളെ സോപ്പാട്ടും ആർക്കും ആയിട്ടില്ല പഞ്ചാക്ക ഉറപ്പൊക്കെ ഉണ്ടുണ്ടായെങ്കിൽ അവിടെ ബൈക്ക് പാട്ടിലെ ഗെഞ്ചാനിട്ട് കണക്ക് അപ്പത്ത് അപ്പം ഉണ്ടല്ലേ അതിൽ പാട്ട് തയ്യാറാക്കിയിട്ട് പാടിയുണ്ട് ചെറിയൊരു ഉദാഹരണം ചെല്ല കണ്ണങ്കാർ ഒരു മങ്ങിലെത്തി അപ്പ പുജാമ്പല മോത്ത് പോലെ എടുക്കൂ ജണ്ട് പുജാമ്പല വാസ വന്ദിച്ചിട്ട് ബാധിങ്ങനെ വെച്ചില്ല ജണ്ട് പാട്ട് പാടില്ല എന്ത് പഞ്ചാക്ക പാടട്ടുണ്ട് ആറു പലക്കം വരെയില്ല അപ്പ ഈ പാട്ട് എങ്ങനെ എന്ത് ചെന്നെങ്കിൽ കാല് ഇപ്പത്തെ പോലെ പേഷന്റെ പാട്ട് നിട്ടില്ല അതിലും ചേർത്ത് സഭയല്ല നോടി ജനറല്ല കൂടി മാതാടൂതില്ല യാക്കേ കഹുമൈ ജോകി അവർ തോച്ചാങ്കേ ഹബിബക്കുഹയ്സലാം മേറാൻ ചൊല്ലുമ്പോൾ മനുഷ്യ പൊറിയലും നോക്കുക സുറാക്കിയാൽ அத்தரோ சந்திர ஒரு அர்த்தத்தை பாட்டு பாடி விட்டிருந்தார். ஒரு உஞ்சால் பிடிச்சிட்டு நாங்களை படுக்காக்கான்ட்டு இங்கே ஒரு பள்ளி பிடிச்சிட்டு உஞ்சால நின்றாரு நின்று திண்டாங்கி ஆ பஞ்சா படுக்காக்கட பாட்டு கேட்கும் போது உண்டால் ஈ தூவால் பண்ட சோலை நீங்களை பிடிச்சோண்டு நீங்களே பிடிச்சோண்டு அதுவே பெண்ணிங்கல்ல உஞ்சால் பாட்டு எத்தனை திண்டாங்க ஜாவு வரக்க மனுஷன் வரைய வந்துட்டல அத்தரோட சந்த பண்டத்தை மங்கில இப்ப எந்த இல்ல மங்கில் சேர்ந்து ஒரு சாமரசம் இல்ல அது ருச்சியும் இல்ல எந்தும் இல்ல ஒரு பத்து மினிட் போட்டு ஹாலில் போட்டு தேய்ச்சோட பண்டு அவளை தீர்த்து நாங்க நங்கள முன்னோல் தாத்தியர் நாங்க கொம்பர் கண்டித்தமாயிட்டு உண்டல நாங்கள பாலக்காரு இப்ப குறைய வேண்டிய ஒரு சமஸ்தாங்க ஒரு சங்கத்தாங்க போனேன் மங்கில் நாங்க பெண்ணு மங்கில் அக்கறை காசு அங்கனால ஆ சங்கத்தை பாலக்கார முன்னல் வரும் அங்க சொல்லணும் நாங்க இந்த பெண்ணோட மங்கிலாவிடா அதெல்லாம் இன்னொருத்த காசு நாக்கிட்டு மங்கிலாக்க அது சங்க சமாளாது அதெல்லாம் அங்கே பண்ணி மாத்திர நாங்கள் ஹவம் உண்டல்ல நாங்கள் நீ பண்டத்தை போயிட்டு உண்டல்ல கண்டித்தான் நாங்கள் ஆக்கி போறேன் ஆவிடும் அதுக்கு நாங்கள் சமைக்கணும் அதுக்கு நாங்கள் ஆய்த்தின் டாங்கி இன்னும் நாங்கள் பெண் மக்கள் ஒன்றும் பாலான்ட்டு வழி இல்லை கண்டித்தான் எல்லாம் ஆகிடும்.

കേക്കറങ്ങളെ ഉണ്ട് പണ്ടത്തെ മങ്ങില ഇണ്ടത്തെ മങ്ങില ചിലരോ വിഷയത്തിലുള്ളോ കൊറിയ അഭിപ്രായത്തെ കേട്ടോണ്ട് വന്നാറ് എപ്പം കേട്ടോണ്ടി കൊറു ഇത് റേഡിയോ സാരംഗു 07.8 FM ഇത് രംഗ് രംഗ് ജീവനാ.

ഹായ്, ഞാൻ ഗുരുകിരൺ പതിനൊന്നല്ലേ, നിക്കുൽ കേണൊന്നുള്ളാറ് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കു.

മാത്തേരിലെ വൺ പേര് കോരികയിലെ തന്നെ പുള്ളിയാണ് നാണ പുള്ളിയായി ബൊക്കണേ കോരികയിലെ പുണ്ണത് ഏരകളെ കൊട്ടി ഞാൻ നിക്കള സുന്ദരരേ മന്ദാര നിക്കളിക്കേനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.

സുറുക്കു അബ്ദുൽ അസീസ് ബൈക്കമ്പാടി ഇയൽ പണ്ടത്തു മങ്ങില ഇണ്ടത്തു മങ്ങില ചിൽഡ്രോ ഈ ഒരു വിഷയത്തിലുള്ള അയാളുടെ അഭിപ്രായത്തെ കേൾക്കുക.

ബാരിങ്ങലോ മങ്ങില ഇണ്ടും പണ്ടും. ഇണ്ടത്തെ മങ്ങില നിങ്ങൾ നോക്കറാറ് അഴുത്തിങ്ങ പണ്ടത്തെ മങ്ങില കുന്തില് ആ പണ്ടത്തെ മങ്ങിലത്തെ ബാക്കി നാം ചെന്നിട്ട് ഫസ്റ്റ് പണ്ടത്തെ മങ്ങിലത്തിൽ കിടക്കറ ഒരു പെണ്ണ് ഒരു ഔത്തു ബെൽദായ ബർത്തുക്ക് അപ്പവും മകു ഒരു നമത്തോ കൈക്കാല നിൽക്കല പെണ്ണ് പന്നിൻ്റെ വർഷത്ത് ബെൽദായത്ത് ആണ് നോക്കൂറു ആണ് നോക്കൂറുണ്ടു അബ്ബറിട്ട് ഉമ്മ ചെല്ലോ സന്ദർഭ അബ്ബ അവിടെ ഇവിടെ നോക്കിയിട്ട് ഇപ്പത്തെ പോലെ ബ്രോക്കറില്ല അവിടെ ഇവിടെ സംബന്ധത്തോ നിലല് ഈ പൊതു നോക്കിയിട്ട് അവിടെ ഒരു പക്ക പൊതു കിട്ടിയെങ്കിൽ അവിടെ പോയിട്ട് പലക്ക പറഞ്ഞിട്ട് സുരൂ പലക്ക എന്തോ ചെന്നെങ്കിൽ ഇല്ല ഏത് ഇല്ലത്തിൽ പണ്ട് ഞങ്ങളെ സമുദായത്തിൽ ഇല്ല കഴിഞ്ഞ് അഞ്ചില്ല പാട്ടിലക്കാറ് കൂടക്കാറ് കൈസറ് ഇങ്ങനെ ചില ഇല്ലങ്ങനെ ഈ ഇല്ലത്തുൽക്ക ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അവൻ്റെ സ്റ്റേറ്റസിനെ മേലെ അവൻ്റെ അവൻ്റെ ഗൗരവത്തെ മേലെ ഈ ഇല്ല എന്ത് ഈ ഇല്ലത്തെ മേലെ മഹറ ഫിക്സ് ആയ എന്ത് ഈ മഹർ ബിറിയാനും ആ പാട് ആ മാടൻ്റെ ജണ്ട് തറഫിലോ എഴുതെന്ത് വലിയ ഇല്ലത്തങ്ങോ ആ മാട് തെല്ലി ചെറിയ ഇല്ലത്തങ്ങു ബിരിയാണി ചെന്ത് ഇങ്ങനെ ജണ്ട് തറഫിലോ ഈ ഇങ്ങനെ ഫസ്റ്റ് ഇല്ല ഏത് ആയപർത്തക്ക് ആ ഇല്ല നിങ്ങൾക്ക് കൂട്ടി ബണ്ടെങ്കിൽ പിന്നെ മഹറ വിചാര പലക്ക വരുവാർ മഹറ വിചാര പലക്ക പറഞ്ഞാൽ പിന്നെ നാല് കുരിട്ട് വയ്ക്കും ഈ നാല് കുരി രണ്ട് പുതിയാമ്പിളിൻ്റെ അവിടേക്ക് പെണ്ണങ്ങ പോയിട്ട് അവിടെ പെണ്ണബ്ബ എല്ലാ ചെന്ന് പോകുമ്പത്തുക്കു പെണ്ണ കാക്ക പെണ്ണബ്ബ ഉമ്മടാങ്ങല് പിന്നെ കുഞ്ഞബ ഹിരിയങ്ങ എല്ലാവരും പോയിട്ട് അവിടെ പെണ്ണബ്ബ ഉമ്മര ചെറുക്കട അബ്ബ ഉമ്മരട്ടുക്കു ഇങ്ങനെ ഒരു പലക്ക തീർക്കു നാല് കുരി ചെല്ലാർ ആ നാല് കുരി രണ്ട് പലക്ക പറഞ്ഞിട്ട് ഫിക്സായ ഭർത്തക്ക് പിന്നെ പെണ്ണ് നോക്കു പോണുണ്ട് അപ്പൊ പെണ്ണ് നോക്കോ പോണുണ്ട് ഇപ്പത്തെ പോലെ ഗൗജി കത്തല എന്നിട്ട് പെണ്ണ് നോക്കു ഉമ്മ പെണ്ണ് അബ്ബ ഇല്ല ഉമ്മ പെണ്ണിങ്ങ ജണ്ടാൾ പോയിട്ട് നോക്കിയിട്ട് ആ പെണ്ണ് ആവു ചെന്നിട്ട് ബണ്ടങ്ങനത്തെ ഒരു സിസ്റ്റം എപ്പം പിറോ വന്നതില്ല ഈ പെണ്ണ് നോക്കിയിട്ടായാലും പിന്നെ മങ്ങിലത്തെ നാല് ഫിക്സ് ആവിടും നാളെ പണ്ട് മാത നോക്കിയിട്ട് നാസില്ലാത്ത നാല് നോക്കിയിട്ട് മാത നോക്കിയിട്ട് അണ്ട് നാല് ഫിക്സ് ആവും ആ നാല് ഫിക്സ് ആയാൽ പിന്നെ ഔത്തു മങ്ങിലാണ്ടേ കണക്ക് സുമാർ എട്ട് നാല് പത്ത് നാല് മങ്ങിലങ്ങ നടക്കും ആ മങ്ങിലത്തേക്ക് മുന്നലോ ഒരു എട്ട് നാല് മുന്നലോ പെണ്ണുക്ക് മഞ്ഞൾ പൂ ചന്ദന മഞ്ഞൾ പൂഞ്ഞിട്ട് പെണ്ണെ ഡെയിലി കുളിപ്പാട്ടിട്ട് തിരുമിട്ടോ ചെല്ലോ ഒരു പദ്ധതി എന്ത് തിരുമിട്ടോ എന്നാർ ഈ തിരുമു കഴിഞ്ഞാൽ പിന്നെ പുതിയ പെണ്ണ് അവിടെ കട്ടിലിട്ടുണ്ട് എന്ത് ഒരു റൂമിടൊക്ക ആ കട്ടിൽ രണ്ട് ബെതിര് കെട്ടിട്ട് കെട്ടിട്ടിട്ടെങ്കും കട്ടിലിട്ടുണ്ട് എന്ത് ഇത് മങ്ങിലത്തേക്ക് നാല് നാല് മൂന്നാള് നടക്കുന്ന കാരക്കാവും ഈ കട്ടിലിട്ടുണ്ട് രണ്ട് വാലച്ചക്കര വെച്ചിട്ട് ദൂർന്നിട്ട് ആ കട്ടിലിടുവാർ ഇനി എന്നി പുതിയ പുതിയ പെണ്ണ് ഉറങ്ങുടങ്ങു സ്ഥല പക്ക അത് ഒരു പവിത്രമായ സ്ഥലം നല്ലൊരു ജീവനത്തിക്ക് കാല വീക്കറോ ഒരു പക്കാ ചെല്ലോ ഒരു ആ ഒരു ഭാവന അവിടെ പറകായിട്ട് രണ്ട് വാലച്ചക്കര വെച്ചിട്ട് അവിടെ ദൂർക്കുക ഈ ദൂർന്നാൽ പിന്നെ അവിടെ കട്ടിലിട്ടിട്ട് ആ കട്ടിലിൽ ചമച്ചിട്ട് വയ്ക്കറാണ് പിന്നെ പണ്ടത് നമുക്ക് എന്താ പറയുന്നെങ്കിൽ മൂലഞ്ചി ഈ മൂലഞ്ചിന് നാൾ രണ്ട് പെണ്ണിൻ്റെ എല്ലാ കൂട്ടക്കാരും വെച്ചിട്ട് ആ കൂട്ടക്കാരെല്ലാവരും ചേരിട്ട് പെണ്ണുക്ക് മൂലഞ്ചി വെച്ചിട്ട് പെണ്ണിൻ്റെ ബായിക്ക് മധുര ഇട്ടിട്ട് കൈ നിറോച്ച് മൂലഞ്ചി പെട്ടിട്ട് കൈ കൊട്ടിട്ട് ഭാര്യ കുസാലിൽ പാടുവാർ ആ പാട്ടിന് എത്ര ചന്തയെന്ത് പ്രതി ഒരു പെണ്ണുങ്ങളെ ബായിലും പാട്ടെന്ത് ആ പാട്ടോട് കൂടെ ആ പെണ്ണുക്ക് കൈക്ക് മുലഞ്ചി വെച്ചിട്ട് അവളെ ജീവന രംഗ് രംഗാവട്ട് ചെന്ത് അണ്ട് ആശീർവാദാക്കിയെന്നാർ അതിൽ പിന്നെ മങ്ങിലത്തെ പിറ്റാണ്ട് മങ്ങില ആ മങ്ങിലത്തണ്ട് സുബൈക്ക് അവളെ സുബൈസ്കരിച്ചിട്ട് പിന്നെ ഒരു പത്ത് ഗണ്ടിക്ക് നിക്കാണ്ടെങ്കിൽ സുബൈസ്കരിച്ച പുറത്തേക്ക് ആ പെണ്ണെ കുട്ടിയും പോയിട്ട് ഒരു റൂം കുലിപ്പാട്ടിട്ട് കായും തന്നി വീത്തിട്ട് കുലിപ്പാട്ടിട്ട് അവളെ ബെൽത്ത് ചമയത്തിൽ അവളെ ദീപാട്ടി അവിടെ വരയ്ക്കെങ്കിൽ പിന്നെ ഈ പെണ്ണെ അബ്ബ നിക്കാത്ത് പോമത്തുക്കു അബ്ബ വന്നിട്ട് മുലി
കേക്കുണ്ടു ഒയ് മൂല് പാട്ടോ ചെല്ലാർ നിക്ക് ഇന്നോണ്ട് മോണ്ടേ നിക്കാഹാക്കോക്കാ പോണ്ടേ ഇത് സമ്മതമാ കേക്കുന്ന ഒരു വ്യവസ്ഥ ഇത് കേട്ടിട്ടാൽ പിന്നെ ഇത് മൂലിയൽ പിന്നെ പുതിയാമ്പിളത്തു പോകുമ്പോൾ അത് കുറേ മൂത്തുൽ പദ്ധതി കിനിക്കും പോണ്ടോണ്ട് ഈ കിനിക്കും പോണ്ടോന്ന് വെച്ചെങ്കിൽ കയ്യിൽ കുറേ ചില്ലറങ്ങ പിടിച്ചിട്ട് അതിൽ തുണ്ട കെട്ടിൽ കെട്ടിട്ട് കൊമ്പോയിട്ട് പുതിയാമ്പിളത്തു പോണ്ടത് അങ്ങനെ പുതിയാമ്പിള് അതേപോലെ പുതിയാമ്പിളത്തും കൂടെ മൂലഞ്ച് നടക്കരു പുതിയാമ്പിളത്തും മൂലഞ്ച് നടക്കരു മൂന്നാൽ തണ്ട് അത്രമേ കോൽച്ചോറിന് ചെന്നാർ എന്നെങ്കിൽ അണ്ട് നെയ്ച്ചോറാക്കില്ല കാലി പൊട്ടിച്ചോറും കോളുടെ കറി അതുക്കായിട്ട് കോൽച്ചോറിന് ചെല്ലോ പേരും കൂടെ അതൊക്കെ എന്ത് അങ്ങനെ ആ കോൽച്ചോറ് നാളുടെ പിത്യാണ്ട് പുതിയാമ്പിളെ മങ്ങിൽത്തേക്ക് റെഡിയാവിട പുതിയ പെണ്ടപ്പറം ഒട്ടുകു കുറേ പാട്ടുകാറും എല്ലാം സേരിട്ട് പുതിയാമ്പിളുടെ ഒത്തുക്കു കായനുക പണ്ടാർ ആ കായനുക വന്നപ്പ പുതിയാമ്പിളുടെ ഒത്തു ആ പുതിയാമ്പിളുടെ ദൈപ്പാടിട്ട് അവനുക്ക് മോത്തുപലെടുക്കറോണ്ടുണ്ട് ഈ മോത്തുപലുടെ സന്ദർഭത്ത് രണ്ട് പാട്ടിലും അപ്പുറത്തെയും ഇപ്പുറത്തെയും രണ്ട് പാട്ടിലും പാട്ട് ശുരുവായിട്ട് കോമ്പറ്റീഷനിൽ പാട്ടാവിടും പണ്ട് പണ്ട് പഞ്ചാക്ക ഇറങ്ങ ഭാരി പാട്ടുകാർ അതേപോലെ ചീനക്കോൽ ഇസ്മാലിയാക്ക ഇങ്ങെല്ലാം വില വില ചീനക്കോൾ ഊതിറങ്ങും പഞ്ചാക്ക ചില പാട്ട് പാട്ടിറങ്ങും ഇന്നാർ രണ്ട് മോത്തിലും പാട്ട് കോമ്പറ്റീഷൻ പാട്ട് രണ്ട് മോത്തിലും ജുഗൽ ബന്ദി നടക്കരു ഇപ്പൊ ജുഗൽ ബന്ദി ചെല്ലാം അങ്ങനത്തെ ജുഗൽ ബന്ദി പാട്ട് അവിടെ കോമ്പറ്റീഷൻ നടക്കരു നടക്കുന്ന താമത്തുക്ക് ഈ പുതിയാമ്പിളുടെ താടി എടുത്തിട്ടല്ല അവിട് അതിൽ പിന്നെ പുതിയാമ്പിളെ നിക്കാഹത്തുക്ക് വണ്ണ ഈ നിക്കാഹത്തുക്ക് ബന്ത് ജയിക്കുമ്പത്തുക്കു ആ മഹർ പാടിയവർക്ക് അവലോകനാവിടും അങ്ങനെ മഹറില ഇട്ട് ചില കാശി ബംഗാറിന്റെ വിചാരം എന്നിട്ടില്ല കാല് മഹറിന്റെ വിചാരം മാത്ര ഈ മഹർ വിചാര എഴുതിയിട്ട് അവിടെ നിക്കാവിടും നിക്കായൽ പിന്നെ പുതിയപെണ്ട് ഔത്തുക്കു ആ പുതിയപെണ്ടപ്പ ഔത്തു പോണ്ട് വാപ്പാസ് പോകുമ്പോ ആ പോയ ഭർത്തക്ക് അവിടെ ശുരുവാവിടും പെണ്ണ് മൂത്തുപലെടുക്കു ആ പോയിട്ട് എത്തിയ ഭർത്തക്ക് എല്ലാവരും പെണ്ണിങ്ങ സേരിട്ട് പാടേം കൈക്കൊട്ടിട്ട് കയ്യിലൊരു ബ്ലേഡ് മിഷീൻ പിടിച്ചിട്ട് ബാൽ പിടിച്ചിട്ട് ഒരുത്തി ക്യാൻഡിൽ പിടിച്ചിട്ട് നിന്നിട്ട് ആ ക്യാൻഡിലെ ബെൽക്കറിൽ ആ

പുതിയാമ്പിലെ ബാൻഡും താലീമും ചീനക്കോളും പുതിയാമ്പിലെ അവിടെ പുറത്തായിട്ട് ബണ്ട ആ പുതിയാമ്പിലെ പറമ്പത്തുകു ഈ പുതിയപ്പിണ്ട ഉത്തരങ്ങ മറകാപ്പിച്ചു അവന്റെ എതിരൊക്കു പോണ്ടാർ ആ എതിരൊക്കു പോയിട്ട് ആ പുതിയാമ്പിലെ ഉൽക്ക വന്നിട്ട് ദച്ചപ്പ ഉൽപ്പ കൊടുക്കറുണ്ട് ഇന്ന് ഞങ്ങിപ്പ വെൽക്കം ഡ്രിങ്ക്സ് ചെല്ല ആ ഉൽപ്പ കൊടുക്കറ ഇന്ന് ആ ഉൽപ്പ കൊടുത്തിട്ട് തിന്നിട്ട് ആയ പറത്തക്ക് പുതിയ ആമ്പിളക്ക് തക്കപീര് കൂട്ടാറ് തക്കപീര് കൂട്ടിട്ട് ആ തീർന്നത്ര ഉൽക്ക പുതിയ ആമ്പിള പോയിട്ട് പുതിയ പെണ്ണുക്ക് ബന്ധിട്ടിട്ട് വന്നിട്ട് പറത്ത് തയ്ക്കണം ഇങ്ങനെ പറത്ത് തയ്ച്ചിട്ട് പിന്നെ പാടയോർക്ക ഊണ് കൈ എല്ലാം ഉണ്ടിട്ടായാൽ പിന്നെ പിന്നെ പാടയോർക്ക പുതിയ ആമ്പിള ഉൽക്ക വയ്ക്കിറാറ് അതക്ക് കട്ടിൽ താളാണ് ചെല്ലാർ ഇങ്ങനെ ആ കട്ടിൽ താള തിന്നിട്ട് പറത്ത് വന്നാൽ പിന്നെ പുതിയ ആമ്പിള ഒത്തു പോണ്ട പുതിയ പെൺ പുതിയ ആമ്പിളിട്ട് വന്ന പെണ്ണിങ്ങ പണ്ടാറ് ആ പെണ്ണിങ്ങനെ പെണ്ണിങ്ങ എതിരൊക്കുണ്ട് ആ എതിരൊത്തിട്ട് പെണ്ണുകൾ ഉൾക്കൊക്കെ പോയിട്ട് ഈ ചമച്ച പുതിയ പെണ്ണെ ഈ എല്ലാ കാര്യക്രമ തീന്നാൽ പിന്നെ പുതിയ പെണ്ണെ പെണ്ണെ ഒത്തു കുട്ടിയം വേണം പുതിയ ആമ്പിള ഒത്തു കുട്ടിയം പുതിയ ആമ്പിള ഒത്തു കുട്ടിയം പോയ പുതിയ പെണ്ണെ വാപ്പാസ് കൊന്നിട്ട് പിറ്റാണ്ട് അണ്ട് പെണ്ണ് പണ്ട് വന്നാൽ പിന്നെ പിറ്റാണ്ട് പുതിയ ആമ്പിള അതിലെ നടുളു ബെല്ലാസ് ആകേണ്ട് പുതിയ ആമ്പിള പുതിയ പെണ്ണെ ഒത്തുകു പോണിഞ്ചിര താളത്തേക്ക് പോണില്ല താള ചെല്ലാർ നമ്മൾ പോണിഞ്ചിര താളാണ്ട് ആ പോണിഞ്ചിര താളത്തേക്ക് പോയണ്ട് പുതിയ ആമ്പിള പുതിയ പെണ്ണുക്ക് എന്തെങ്കും ബലവയ്ക്കറോ വ്യവസ്ഥക്ക് കാശ് കൊടുത്ത് പണ്ട പിത്യാണ്ട് ഇടീ ഔത്തുലു ആ ജാനമ്മ വന്നിട്ട് ആ പുതിയ പെണ്ണ് പോയി ബലവെച്ചിട്ട് എല്ലാ പെണ്ണിയൊങ്ങും ബലബൈ പാട്ടിട്ട് പിന്നെ വന്ന പെണ്ണിങ്ങ ആ പുതിയ പെണ്ണെ കുട്ടിട്ട് പോണങ്ങനത്തെ വ്യവസ്ഥ ഇങ്ങനെ ഈ പുതിയ പെണ്ണ് അവിടെ പോയെങ്കിൽ അതിൽ പിന്നെ മാമി ചമ്മന കാക്കച്ചമ്മന ചെന്ത് നടക്കരുത് ഇങ്ങനെ പിന്നെ സംസാരത്തിന് ഉന്നൽ പോണ്ടാറ് ഇത് പണ്ടത്തോ ഒരു മങ്ങിൽത്തോ വ്യവസ്ഥ ഇണ്ട് അതേ നങ്ങ കേൾക്കുമ്പോ ഇണ്ട് എൻഗേജ്മെന്റ് കുരിര ബദല് പുതിയ ആമ്പല ഡൗത്തിറങ്ങ പുതിയ ആമ്പല സമയത്ത പുതിയ പെണ്ണ ഔത്തുകു പുതിയ പെണ്ണെ നോക്ക പോണ്ടോ പുതിയ പെണ്ഡ് ഫസ്റ്റ് മങ്ങിയില ഫിക്സ്ഡ് ബ്രോക്കർ ഫോട്ടോ കൊണ്ടുവന്നണ്ട ആ ഫോട്ടോ തോ നോക്കിട്ട് സെലക്ഷൻ ആയ വരത്തു കാശി ബംഗാറ് ഫിക്സ് ആവിടു കാറ് 100 പൗണു ഇങ്ങനെ ആ കാശിയുടെ മേലെ മഹറുടെ വിചാരമേ ഇല്ല കാശി ബംഗാറ് ആവിടു ഈ കാശി ബംഗാറ് ഫിക്സ് ആയാൽ പിന്നെ പെണ്ണ് നോക്കോ പോണുണ്ട് ഒരു ബസ് ആള് പെണ്ണ് നോക്കോ പോണ്ടാറ് ആ ഒരു ബസ് ആള് പെണ്ണ് നോക്കോ പോയിട്ട് അവിടെ തിന്നിട്ട് ആ പെണ്ണുക്ക് ബംഗാർ ഇട്ടിട്ട് ഫസ്റ്റ് ഒരു മൊബൈൽ കൊടുക്കറാറ് ചെറുക്ക ഫോറിനിൽ നിന്നെങ്കിൽ ഒരു മൊബൈൽ കൊടുക്കറാറ് ചെറുക്കറിട്ട് പലക്ക വരെയാകും ഈ ഉച്ച ആയാൽ പിന്നെ ചെറുക്കും പെണ്ണും സമ്പർക്കത്തിൽ ഇക്കറാറ് പലക്കത്തിൽ സമ്പർക്കത്തിൽ ഇക്കറാറ് അങ്ങനെ മൂന്നല്ല മങ്ങിലത്തേക്ക് നാളാവിടു ആ മങ്ങിലത്തെ നാല് രണ്ട് മൂലഞ്ച് രണ്ട് മൂന്നാലത്തണ്ട് ആ മഞ്ഞൽ പൂയൽ അഥവാ യാവൊരു വിചാരയില് ഡയറക്റ്റ് മൂലഞ്ചി നാലുക പോണു ആ മൂലഞ്ചിര നാല് രണ്ട് അസരക്ക് മൂലഞ്ചി അഥവാ ഉച്ചക്ക് ഇന്നെങ്കിൽ ആ ഉച്ചക്ക് ഇറാട്ടി മൂന്നു സുബൈക്ക് ബ്യൂട്ടി പാർലർ പോയിട്ട് നല്ല വണ്ണ വണ്ണത്തോ കൈക്ക് മൂലഞ്ചി വെച്ചിട്ട് ഫേഷ്യൽ ആക്കിയിട്ട് നല്ല ഹെയർ സ്റ്റൈൽ ആക്കിയിട്ട് പുതിയ പെണ്ണ് ഔത്തു വണ്ടാണ് ഔത്തു വന്നിട്ടാമത്തേക്ക് എല്ലാ പെണ്ണിങ്ങ ദാവത്തേക്ക് വിളിച്ചങ്ങ വണ്ടാറ് കാലി വരെ ഇങ്ങനെ ഒരു സ്മൈൽ കൊടുത്തിട്ട് പെണ്ണ് നിൽക്കിറാള് അങ്ങനെ വന്ന് ചോ ബേനുമായത്ത് ഭക്ഷണം തിന്നിട്ട് മനുഷ്യന്മാരെ പോണ്ട നിക്കാഹ അത് നങ്ങ ഫിക്സ് ആക്കട ഏതെങ്കിലും ഒരു ഹാൾ ആ ഹാളില് നിക്കാവിട് നിക്കായ ഭർത്തക്ക് എതിരിൽ തെച്ചങ്ങ ചാലില് ദീപാട്ടാറ് വന്ന പോലമേ ക്യൂല് ദീപാട്ടാറ് 1x1 ദയിക്കുന്നുണ്ട് ദയിക്കറാറ് ആ തെച്ച ഭർത്തക്ക് എല്ലാവരും ഈ മൂലഞ്ചി വെച്ചിട്ട് ഇങ്ങനെ സ്മൈലാക്കറാള് അതിൽ നിന്ന് മങ്ങിലത്തെ നാൾ ഞങ്ങ ഹാളില് വന്ന് സേരറാ ആ മങ്ങിലത്തണ്ട് ഞങ്ങൾ ഹാളില് ഞങ്ങൾ ചാലില് ഞങ്ങളെ ദീപാട്ടാറ് ബന്ധങ്ങളെ ചാലില് ദീപാട്ടാറ് ഓരോരുത്തരെ ഉണ്ണവ് കടത്തുറാറ് അവിടെ നിക്കാവിടു നിക്കായ ഭർത്ത ഉണ്ണവ് കടത്തുറാറ് ആ ഉണ്ണവ് കടത്തുമ്പോത്തു ഞങ്ങൾ ആ പ്രഥമത്തിലെ ഉണ്ണട ഉണ്ണിട്ട് സീത അഞ്ഞ ഐസ്ക്രീം എടുത്തോണ്ട് സീത പോണ്ട ഇവിടെ പുതിയ ആമ്പിളിക്ക് കൈ കൊടുക്കുക അത ഒരു ആശീർവാദ ചെല്ലു ആ ഒരു മനോഭാവ ഇണ്ടത്തു നാളില് ഇല്ലാണ്ടായില്ല മാത്രല്ല അങ്ങനെ ഇണ്ടത്തോ മങ്ങില നടക്കരു പിറ്റാണ്ട് അണ്ടേ പുതിയ ആമ്പിളെ പുതിയ പെണ്ണിന്റെ ഹോളിലെ ഉടമയെ സീത അകത്തു കുട്ടിയും പോണം എട്ട് നാള് കാക്കുകയില്ല വെള്ളിയാഴ്ച കാക്കുകയില്ല അത് തീന്ത് പുതിയ ആമ്പിളിന്റെ അവിടേക്ക് ആ പുതിയ പെണ്ണിന്റെ വിൽക്കോക്കു ഊട്രോ രണ്ട് ബസ് ആള് പാടി അവിടെ പോണ്ടാറ് പുതിയ പെണ്ണോ അങ്ങനെ പോക്ക് പറക്ക് ആയിട്ടായാൽ പിന്നെ

0: സോ അതേപോലെ അബ്ദുൽ ഹാജി ഇയൽ പണ്ടത്തു മങ്ങില എണ്ടത്തു മങ്ങില ചിൽഡ്രോ ഈ ഒരു വിഷയത്തിലുള്ളോ ഇയാളുടെ അഭിപ്രായത്തും കേൾക്കുക.
1: പണ്ടത്തെ മങ്ങില ഇപ്പത്തെ മങ്ങില എല്ലാ വിഷയത്തോ ഞങ്ങളുടെ ബാരി കലാരംഗത്തോ അധ്യക്ഷായിട്ടുള്ള അസീസ് ബൈക്കമ്പാടി എല്ലാം ചെന്ന് ആയെങ്കിലും ഞങ്ങളുടെ പേരിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങളോട്ട് ചെന്നിട്ട് ആ തീർക്കുക. അസീസ് ബൈക്കമ്പാടി ചെന്ന് ബാരി ചെയ്യേണ്ട പേര് ഇത് പണ്ടേ ഞങ്ങൾ ബാരി ചെന്നിട്ട് പേച്ചോണ്ടിരുന്ന നിങ്ങ സ്വാതന്ത്ര്യ പൂർവ്വത്തെ ഏത് റിക്കാർഡ് എടുത്ത് നോക്കി ഞങ്ങൾ കൊണ്ടല്ലേ അതിൽ നിങ്ങൾ റിക്കാർഡ് കാണാം. മാപ്പില്ല ജാത്തിയ ബഡ്ഗ ബാരി മക ഉച്ച ബാരി മാപ്പില്ല ജാത്തിയ അജബാരി മക മുസബാരി അണ്ട് ബാരി ചെല്ലാത്തിയ ഒരു സമൃതി പേര് ഞങ്ങൾ ഹിരി അങ്ങ് വെച്ചുകൊണ്ടിരുന്നാൽ വളരെ സന്തോഷമായിട്ട് സ്വാതന്ത്ര്യം വന്ന പിന്നെ ആ പേര് പോയി ബാരി ചെല്ല പെച്ച് ആരും വെച്ചില്ല. ഇപ്പൊ ഞങ്ങളെ കുറേ ആൾ മാറി അങ്ങ് ഞങ്ങളുടെ ഈ മുന്നോ സംസ്കൃതി കൊമ്പറിനു അതിൽ അസീസ് വയ്ക്കാൻ പാടി മൊഞ്ചൂണിലുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഞങ്ങൾക്ക് ബാരി ചെല്ലാനായിട്ട് ഒരു പേരോ ഞങ്ങളെ കൂട്ടണം. അതെല്ലാം നീ കാണേഷ്മാര് വന്നെങ്കിൽ നിങ്ങളെ ഭാഷ ഏത് കേട്ടെങ്കിൽ നിങ്ങൾ ബാരി ചെല്ലിട്ട് കണ്ട എന്ത് പാട്ടുണ്ടോ നിങ്ങളോട്ട് നാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഒരു ആചാരം ഞങ്ങളെ വന്നിട്ട് ചന്ദ്രഗിരി പൊറട പിടിച്ചിട്ട് സൂറാൾ അരമണത്തോളം മുന്നോ തുളുനാട് തുളുനാടില് മുസ്ലിമായ കൂട്ടക്കാര് യാറമായിട്ട് അലിയ സന്താനം കെട്ടിടങ്ങൾ അലിയ സന്താന കെട്ടില് പ്രാമുഖ്യ തമ്മല കാക്ക ജന്നാമത്തെ ബരി മൂന്നാമത്തെ ബരി ഇത് ഞങ്ങ വന്ന പിന്നെ പിടിച്ചോണ്ട ഏത് പണ്ടത്തെ ഏതേ ഒരു മങ്ങിയിൽ ഏതെടുത്ത് നോക്കൊരു കാക്കയില്ലാണ്ട് ഒരു കെട്ടുപാടില്ല. പെണ്ണുക തന്നി കഴിഞ്ഞ തന്നിപ്പിച്ച കാക്ക വേണു വെല്ലങ്കരി പിടിക്കലും കാക്ക വേണു കേളു കേക്കലും കാക്ക വേണു കാക്കയില്ലാണ്ട് ഒരു കെട്ടുപാടും എന്നിട്ടില്ല. മുന്നോട്ട് കാക്ക മാ ചെന്നില്ലാണ്ട് കാക്ക അസദ്യത്തിൻ്റെ കാക്ക കുട്ടിയം പോർ പത്താൾ പോയിട്ട് കാൽ പിടിച്ചിട്ട് കുട്ടിയം പോകാൻ പരിസ്ഥിതി ഇത് ഞങ്ങൾ അഞ്ചു പോകുന്നതോ ആ തുള്ളൂർ ആചാരനെ ഞങ്ങൾ നമ്മുടെ ക്രമേണ ഞങ്ങൾ കുട്ട രണ്ടാമത്തത് ബതി വാരി ജോറിൻ തപ്പ അത് ഇപ്പം എന്തെത്തി ചെന്നെങ്കിൽ ഞങ്ങൾ അത് കെട്ടി പിടിച്ചോണ്ട് ഞങ്ങൾ അത് കൂടെ ഞങ്ങൾ റെഡിയില്ല ഞങ്ങൾ പൊങ്കാല വേണേ അണ്ട് ചെറിയ വിഷയത്തിൽ ഒരു മെന്ന് മങ്ങിലാവണമെങ്കിൽ കൊപ്പലി കാത്ത് കാല് കുണിപ്പിക്കാളുടെ തിറപ്പലി നൂലറഞ്ഞാണ് ഒറ്റ ഒരു കല് ജോടുക്കു ഇങ്ങനത്തെ ഒരു ചിരിയൊരു പൊങ്കാലിട്ടിട്ട് ഒരു അപ്പോ ഒരു പെണ്ണിന്റെ പാൽപാട്ടി കൊണ്ട് തിന്നാ ഇണ്ട് ആവശ്യമില്ല എത്ര പാവത്തിന് അദ്ദേഹം പിടിച്ചോളാം. അത് എവിടെ തുളുനാട് കല്യാണ നിങ്ങൾ പടുക്കൽ സൈഡിൽ പോയെങ്കിൽ ഇതില്ല ഇത് ഞങ്ങൾ ഹിരിയങ്ങൾ ആചരണം കൊണ്ടുവന്നത് അത് ഞങ്ങൾ ഇണ്ടു ഞങ്ങൾ വിടില്ല അത് നിങ്ങൾ വിടണം. രണ്ടാമത്തേത് ബരി മുന്ന ബരി എന്ത് ഇല്ല ഇല്ല ചെന്നെങ്കിൽ ഒരു മങ്ങിലാവുമ്പോത്തുക്കു ഇല്ലത്തെ എത്ര കായണാകാണ്ട് പോയതുണ്ട് ഇല്ലത്ത് ഇല്ലത്തെ ബേസിലുണ്ടെങ്കിൽ സാധാരണ ഒരു കായണത്തിച്ചെങ്കിൽ ഒരു ഗണ്ട രണ്ട് ഗണ്ട ഇല്ലത്തിക്കോസ്കര പേശുവണ്ടിരുന്നാറ് അതും ഞങ്ങൾ വിട്ട ഞങ്ങൾ പിടിച്ചോണ്ട് പോകുന്ന മിടുക്കിൽ മാത്രം ഈ ബതി ഈ ബതിലും ഞങ്ങൾ വിടണം. ഇസ്ലാമത്തിൽ എന്തുകൊണ്ട് ചെന്നെങ്കിൽ ഞങ്ങൾ പെണ്ണ് മഹറെ കൊടുത്തിട്ട് ഞങ്ങൾ മങ്ങിലാക്കണം. പെണ്ണ് പാൽപാട്ട് കാസ് കേക്കട ഉണ്ടല്ലേ അത് ഇസ്ലാമീകരണമല്ല അത് അമിസ്ലാമീകരണ ആണെങ്കിൽ മഹർ കൊടുക്കുക കാസില്ലെങ്കിൽ അവന് കലക്ഷൻ ആക്കാം അത് ഞങ്ങൾ കൊടുക്കാം അത് പെണ്ണ് കൊടുക്കും. അതിന്റെ അതേ ഒന്നല്ലേ ഞങ്ങൾ അസീസ് ഉണ്ടല്ലേ അയാൾ മുന്നോലേതേ പോലെ എല്ലാവരും വിഷയം എല്ലാവർക്കാണ് സ്പെഷ്യൽ അയലൊത്തു അയാളെ മോളുകു ഉറപ്പാകുമ്പോൾ ഒത്തു ഉണ്ടല്ലേ നിങ്ങൾ പോയി നോക്കുക ഞങ്ങൾ ഇന്നല്ലേ ഇത് എല്ലാം പണ്ടത്തെ എത്ര നമ്മൾ തപ്പഴ്ത്ത് എല്ലാം അപ്പോയതാക്കുമായിട്ട് ആ അപ്പത്തെ കണ്ടിട്ട് അവിടെ മനുഷ്യന്മാർക്ക് ജന്തു എന്നിട്ട് അങ്ങനത്തെ അയാൾ പണ്ടത്തെ ഇതേയല്ല അങ്ങനെ ഞങ്ങൾ അതിനെ പിടിച്ചോണ്ട ഇപ്പൊ എന്തായിരുന്നെങ്കിൽ ഞങ്ങൾ അതിൽ വിടണം. മുന്നോലൊരു മങ്ങിലവിടെ ചെന്നെങ്കിൽ അത് ധാർമ്മികോ സാമസ്കൃത്തെ ഒരു മിലന ചെല്ലോണ്ടത്തെ പരിസ്ഥിതി ഉണ്ട് വളരെ ചന്ദ്രൻ തപ്പത്തെ മങ്ങില ഒരു മങ്ങിലാകുമ്പോത്തുക്കു അവൻ വിളിച്ച മയാകല്ല റായത്തെ ബിലി പോണു റായത്തെ ബിലിന്നില്ലെങ്കിൽ മങ്ങിലത്തെ വണ്ടിയില്ല പണ്ട് ഔത്തരോട് മങ്ങി വിളിച്ചെങ്കിലും ആവില്ല ഒരുത്ത ചെന്ന് ഓടുറോ ഇങ്ങനെ അസീ ബൈക്കമ്പോൾ അസീസിനെ മുകളിൽ മങ്ങിയുടെ പോലോ പറഞ്ഞുപോലാണ് അങ്ങനത്തെ ആയിട്ടൊരു ചന്തത്തിണ്ട്. ആ മങ്ങിലത്തെ വന്നു കഴിഞ്ഞാൽ ആ ബെത്തൽ പടയും കൊടുക്കുന്ന ചന്ത ബീഡി വെത്ത ബീഡി കൊടുക്കുന്ന ചന്ത അതായ പിന്നെ ഉണ്ടല്ലേ എത്ര ഒരു ബഹുമാനം എത്ര ചന്തത്തിലുണ്ട് ഒരു മങ്ങില എന്നെങ്കിൽ രണ്ട് നാല് മൂന്നാൾ പിടിച്ചോണ്ടിത് അത്ര ഒരു സമയത്ത് ജാവുക ഒരു പുതിയ അമ്പലം കൊണ്ടു ചന്ത ആ പാട്ടുണ്ടല്ലേ അതു ഞങ്ങളെ ബൈക്ക് പാട്ടിന് ഞങ്ങൾ ബൈക്ക് പാട്ടിന് വന്ന ഏതായത്തിൽ പോയെങ്കിൽ ഉണ്ടല്ലേ ബൈക്ക് പാട്ടിന് പാട്ട് ഞങ്ങളെ സോപ്പാട്ടും ആർക്കുമായിട്ടില്ല പഞ്ചാക്ക ഉറപ്പൊക്കെ ഉണ്ടുണ്ടായെങ്കിൽ അവിടെ ബൈക്ക് പാട്ടിനെ കെഞ്ചാനിട്ട് കണക്ക് അപ്പത്തിക്ക് അപ്പം ഉണ്ടല്ലേ അതിൽ പാട്ട് തയ്യാറാക്കിയിട്ട് പാടിയോണ്ടി ചെറിയൊരു ഉദാഹരണം ചെല്ല കണ്ണൻകാർ ഒരു മങ്ങിലെത്തി അപ്പ പുജാമ്പല മോത്തുപോലെ എടുക്കൂ ജണ്ട് പുജാമ്പല വാസ വന്ദിച്ചിട്ട് ബാലിങ്ങനെ വെച്ചില്ല ജണ്ട് പാട്ട് പാടില്ല എന്ത് പഞ്ചാക്ക പാടട്ടുണ്ട് ആറു പലക്ക വരില്ല. അപ്പ ഈ പാട്ട് എങ്ങനെ എന്ത് ചെന്നെങ്കിൽ കാലി ഇപ്പത്തെ പോലെ പേഷന്റ് പാട്ട് നിട്ടില്ല അതിലും ചെന്ന് സഭയെല്ലാം നോടി ജനറല്ല കൂടി മാതാടൂതില്ല യാക്കേ கஹுமை ஜோவகி அவர் தோச்சாங்கி ஹபிபக் ஹொயசலாம் மேரான்னு சொல்லும் போது மனுஷன் ஒரு இயல்பு நோக்க சொல்லுவாங்க. அத்தர் சந்திர ஒரு அர்த்தத்தை பாட்டு பாடிட்டு ஒரு உஞ்சால் பிடிச்சிட்டு நாங்களை படுகாக்கான்ட்டு திங்கன ஒரு பள்ளி பிடிச்சிட்டு உஞ்சால நின்றாரு நின்று திண்டாயங்கி ஆ பஞ்சா ஆ படுகாக்கடை பாட்டு கேட்கும் போது உண்டால் ஈ சூவால் பண்ட சோலை நீங்களை பெச்சோன்ட்டு நீங்களே பிடிச்சோண்டு அதுவே பெண்ணிங்கல்ல உஞ்சால் பாட்டு எத்தனை திண்டா ஜாவு வரக்க மனுஷன் வரைய வந்துட்டல அத்தர் ஒரு சந்த பண்டத்தை மங்கில இப்ப எந்தும் இல்ல மங்கில் சேர்ந்து ஒரு சாமரசம் இல்ல அது ருச்சியும் இல்ல எந்தும் இல்ல ஒரு பத்து மினிட் போன்ற ஹால் போன்ற தேய்ச்சோட பண்டு அவளை தீர்த்து நாங்க நாங்களை முன்னோல் தாத்தியர் நாங்க கொம்பர் கண்டித்தமாயிட்டு உண்டல நாங்களை பாலக்காரு இப்ப குறைய ஒரு சமஸ்தாங்க ஒரு சங்கத்தாங்க போனா மங்கில் நாங்க பெண்ணு மங்கிலா கே காசு அங்கே நல்லா ஆ சங்கத்தை பாலக்கார முன்னால் வரும் அங்க சொல்லணும் நாங்க இந்த பெண்ணு மங்கிலாவிடா அதை வேண்டிய இன்னொருத்த காசு நாக்கிட்டு மங்கிலா கூட அது சங்க சமாளாது அதெல்லாம் அங்கே பண்ணி மாத்திரம் நாங்கள் ஹவு உண்டல்ல நாங்கள் நீ பண்டத்தை போயிட்டு உண்டல்ல கண்டித்த நாங்கள் ஆக்கி போகலன்ட்டு ஆவிடும் அதுக்கு நாங்கள் சமிக்கணும் அதுக்கு நாங்கள் ஆய்த்தின் டாங்கி இன்னும் நாங்கள் பெண் மக்கள் ஒன்றும் பாலான்ட்டு வழி இல்லை கண்டித்தா எல்லாம் ஆகணும்.

ഹായ്, ഞാൻ ഗുരു കിരൺ പതിരൊന്നുമില്ലേ, നിഖിൽ കിരൺ എന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത പതുക്കു.

0: ഈത്തനേട്ട കെലവു തുളു ഭാവഗീത്തിലെന്ന് കേണ്ടത് ഇടക് ഇനിത്തെ തുളു പ്രസാരം മുഗിണ്ട് മാത്തരകള സൊൽമെലു കേനന്തുപ്പിലെ റേഡിയോ സാരംഗ് 107.8 FM ഉന്തു രംഗ് രംഗ് ദാ പതുക്ക്
1: ಕನ್ನಡ ಜನಪದರ ಮಾತುಗಳು ಸಾಹಿತ್ಯವಾದಾಗ ಆ ಸಾಹಿತ್ಯಗಳೇ ಹಾಡಾದಾಗ ಅಲ್ಲೊಂದು ಜಾನಪದ ಲೋಕದ ಅನಾವರಣ ಕೇಳ್ತಾ ಬನ್ನಿ ರೇಡಿಯೋ ಸಾರಂಗ್ 107.8 FM ಬ್ಯಾಕ್ ಟು ಬ್ಯಾಕ್ ಜನಪದ ಹಾಡುಗಳು
2: ಹಾಡು ಕೇಳುವ ಹೊತ್ತು